മാത്തേരുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ് എന്നാണ് പുള്ളിയായി ബുക്കണേ കോരികേലപ്പുണ്ണത് ഏരകളെ കുട്ടി ഞാൻ നിക്കുള്ള സുന്ദരരേ മന്ദാറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.